ആകാശവാണി പുതുച്ചേരി. നേരം 8:15:36. തിരയിസയിൽ കാതലൻ പടത്തിലിരുന്ന് വെറും പാടലെ പാടിയവർ എസ് പി ബാലസുബ്രഹ്മണ്യം, ഉദിത് നാരായണൻ, പല്ലവി.